കനിഗിരിക്ക് ആകാശവാണി ഷിലോങ് ഭവനം ഷിഫിയേക്ക് ഖുബോർ ഉമന്ത്രിയുടെ ഭാഗം മേഘാലയ കോണർക്ക് സമ്മാവളപ്പുലിയ പൽബ ഏക സൈലോം കർഖന ഷ്നാക്സൈറിന്റെ എരി ഹഭോയിരുംബോങ് റിഭോയ് ഡിസ്ട്രിക്ട് കുംകസെൻ ജാ മൺപൻഖലഞ്ഞ യോകോട്ട് ജോങ്ക കമ്പൻമി സൈറിന്റെ ബർക്കഷാനിക്ക് നോങ് ഥാൻ ജാൻ ബനൗറി ഖിഞ്ഞ ഹകത്തിക ഥാൻ ഹവൈക്രൻ മിൻഹിൻക സ്നി ഉള ഓങ് ബാക് റിഭോയ് ലോങ് കുംകടോനു ജോങ്ക കമ്പൻമി സൈറിന്റെ നലത്തൻറായ് ഹമേഘാലയ ബട്ട് ബക ഡിസ്ട്രിക്ട് ലക്ഷ്യം യക ബന്താ ബൊഖ്രാവ് ബൻപൻലോങ് യക മേഘാലയ കുംക നോങ്പൻമി സോപ് ഖിഞ്ഞ റിന്ത്യ കബ വൺ ബ ആർ നാക്കി ബപ്പൻമി ബോൺ എ ഹാക്ക പ്രഥൈ ഉമന്ത്രി റംഗ് ബാ ഉള ഓങ് റൂ ബാ കജിങ് സെങ് യക സൈലോം കഞ്ഞറാ ബൻപൻഖ്ലാൻ യക റുകോം ത്രികാം ഹാക ജിംപൻമി ഉക് സൈ റിന്ത്യ ഡാക ബപ്പൻ തിക്കനാ യക ജിങ് ക്രിശാൻ കബ ഖം ഭായ് കി നോങ്രി ഖിഞ്ഞ റിന്ത്യ ബട് ബൻപൻ ഭാ യക ലാത് ബൻ യോ എ ഉക് സൈ വ ഭാ ബർ ബ ജെം ഡോർ നക ബന്താ കി നോങ് ഥാൻ ജാൻ ഹാകതെ ഗസി ഉമന്ത്രി റംഗ് ബാ ഉള ഐ തിരു യക സോങ് പിസാ കബ ലൈപുസാൻ ലാക്തിങ്ക ഹപ്പൊ ജോക പ്രൈം മേഘാലയ സ്കീം ബൻ കൃഷാൻ യാ കനി കസിൻജാം കി സംലാപുലി കിവ പുലി ഹക കോളേജ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ഇൻ അഗ്രികൾച്ചറൽ സയൻസ് ഉമ്യാം മിന്നിൻ കസി കിളപ്പൻ ലോങ് ഡക ജിങ്ങി ഖി പ്രശ ബൻ ഡവ വെങ്കം മർഡോറിയോ പ്രൊഫസർ പ്രണാബ് ദത്ത ഉബരെ ഉഷോക്നോർ ജോക സ്കൂൾ ഓഫ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഹലോർ കജിങ്ക നോ ബൗല ലേപ്പൊ ഏക ലോങ്രിഞ്ഞെങ് ജോങ്ക വൈ നാ കി സംലാപുലി ജോങ്കതിക കോളേജ് ki samla puli kila penlong ke jingi ki da ka ba shong kalan mongor ha phlao jong ka jaka puli jong ki bar kila ra de jing thop bar ta ki ba bon jan ban pen pao ke jing prasha ka ba jor jong ki ya utte professor kat kum ko tulong khobor bla yo lum ka te ke jaka a jingi kai ka tre kam ha po jong ka central agricultural university cau imphal bar la pen po ye jing u jor halor ka te ke kam po sha cau wala ka ta ki samla puli ki ong ba ki bor ba halor kim pat le e halor ka ni bar kila dawa ba de ban chu wen kam bet bet ya u te professor kila a ru ka jing ma ham bla da am pen biang ka jing dawa ka jong ki kini ra e kini ka mat sha ki bor ki ba kham halor shu shu jong ka cau The Hill State People's Democratic Party HSPDP Central Body Youth Wing menen kesingi kelapan kupurami e wandari lin wandari hun linkhoi deka kusnam hopping stone meritorious award by ila wan haka kedan ka pasau na peringki ladu haka examen SSLC arhajar arfun riu deka buyo akhandai pusan point lai lai percent ki marks e wandari hun linkhoi ide iba puliha Anderson High Secondary School Nongston baila long tangma e na West Khasi Hills bandrung kerteng haka merit list jangka SSLC arhajar arfun riu u president jangka HSPDP Youth Wing ba korbar lang seimli uong ba ka jing jab jung i ka pan i ya ka jing tre minat bat ka long ru ka jing ai man cm ki wei ki khna puli